0: ഇല്ല ഇതേ ഇതിലെ കൂടെ ഹിമിയോളം ചെയ്യുന്ന
1: ഇപ്പൊ
0: ഹിന്ദു ഹാർ വരെ തോന്നി.